0: അപ്പോ വൈനയെ പാടെ ഷോട്ടി വാസ്കോ ടി വി പോക്കര ഇടവ് നിക്ക അവതാര മാ സൗത്തോ
1: കൊച്ചി ബരി.